ഹമകശവരം എവരെങ്കിൽ ഗാത ഖുർആൻ ആഹിന്ദു എ ഖുർആന കാഫിർ മീഹുന്ന ഗദ വെഗംവാ അസാബുട്ടെ ഹമകശവരം എയ് ബാറുഗദ ഫതക്കം കശവരേ.

അതി അല്ലാഹു ഇറാദ കുറവിനമ ഏവരെയും എങ് ഉമ്മത്തെക്കം കാലവാഫീഹി എഹിനക്കമക്കും എക്കലാങ്ക ഇറാദ കുറവാ മീഹക്കും എക്കലാങ്ക റഹ്മത്തുക തെരെ വദ്ധവത്തെ അതി അനിയാ വെരിന്നം എതുവഹം എഹി തെരിയവ്യസ് അതി നസ്രു വെരിയവ്യസ്നുവേ.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകു
0: എക്വരികം മായകു
1: ഏരുവസ് മിഹാരുവസ് റയിതുന്നായകു റയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: ഞാൻ നത്തീജയ്ക്ക് ഇംഗ്ലണ്ട് ഖത്തറി വളരെ ഫസിയ കമാക്കി ഇംഗ്ലണ്ടും പൊതുവാ ഉച്ചയ്ക്കാവാണ് എൻ്റെ പേര് ഫുഡ് മഹാത്മിയാർ മുന്നിലുള്ള കഹമേ ആശയങ്ങളിൽ അത്ര സിനിമ പോയി മഹാത്മിയാണ് മെച്ചു പോയി പുള്ളിയെ തന്നെ സപ്പോർട്ടറുണ്ടാദ്യം കൂടുതലൊക്കെ ഹരക്കാത്ത ഫ്രാൻസ് കൂടുതലും ബാക്കുള്ള ഫാത്തു തിമ്പോൾ ഫാത്തു ഇത്ര ഹാത്തർ മെടുത്തില്ല തിമ്മിനിട്ട് ബാഗിന് കിടക്കുന്ന ഫ്രീ തിമ്മിനിട്ട് ഫ്രീ ആവാണ് ഇംഗ്ലണ്ട് കൂടുതലും കോണാൻ്റെ അത് മറ്റാണെങ്കിൽ ബോൾ അത്യാവശ്യം അയച്ചില്ല ഇബ്രാഹിം കോണാൻ്റെ ഇംഗ്ലണ്ട് കൂടുതലൊക്കെ ലൈസൻ മേത്രീസ്റ്റാക്കിയ സഖായ സഖാത്തിരി വണ്ണി ടോണി അബേ വധേ കാസ് നമ്പർ ഈസ് അബേ മാർക്ക് റഷ്ഫോർഡ് വധേ അബേ റഷ്ഫോർഡ് ബോമത്തിങ് ആബോള പെനൽറ്റി ബേറും ആസ് ഗോൾ അരുമത്തിൻ്റെ ഗോൾ കുൽമത്തി ഹത്തർ മിനിറ്റ് തിമ്മിട്ട് ലൈഫ് ബാക്കി എൻ്റെ മിനിറ്റ് ഇംഗ്ലണ്ട് ഹത്തറുദണ്ട് ജാഫ് ഫ്രാൻസ് അല്ലെ ഹത്തറുദണ്ട് സഖാവണി ദണ്ട് ജാഫ് ജാഫണി ഡിക്ലെയർ റൈസ് ഫ്രഷായ കുറിയ ഫോർമാതി ബോള അരുമത്തി മണിക്ക സിംഗ്ലണ്ട് കുറിച്ച് ഫ്രാൻസ് ആഫ്റ്റർ അത്ലാ കുറിയ റോജേഴ്സ് ഏരിയ തെരഞ്ഞു ടോണി ഇവൻ ടോണെ അത്ലാ കുറിയ ഫോണാതെ കുടുംബത്തിൽ കുറിച്ച കോളർ കമ്പിയ ഫ്രാൻസ് ഇംഗ്ലണ്ട് ദിവ്യ തിമ്മടക്കൊന്നും സക്കാ കോണർ നഗാദ നഗാദിൻ കോണർ ഗോൾ അത്തരം കീപ്പർ പഞ്ച് പതി ബോള ദിഫ കുർമാക്കി ഗോൾ കുർമത്തിൻ ജഹുമക്കം ഇതയ്ക്ക് രഫ്രി ഫൗലവ്യം
1: ഉമ്മീദ് വെസ് നുക്കറാക്കാതെ എവ്വസ് ബേക്കും സ്കോ ദിമാക്കുറോ ആ ബേക്കളും വെസ് ഞാറോ അതും അണക്ക സ്കോ ദിമാക്കുറം അളും മെസ്സേജ് ഫണവാ ഹിസാബ് ഗൊസ്സേമിയോ ബൈ ബേഫണം ഇതാളും മെറ്റ് ഫെഷം കൊറിയും ബൈ ബേഫണം ഹിയാൽത്തക്ക ബാദ് ദേശമേ എക്കെസുമേ ഗൊത്തക്ക ദേ എക്കെ മിഖായ ഗൊത്തക്ക സോറി നിഹാർദം മ്യോത്തി ഹത്തറു ദണ്ട് ജഹാഫ് ഹത്തറു ദണ്ട് ജഹാഫ് ഉറുത്തമ മെറ്റുക തിമ്മന മെറ്റുക തിരേക മ്യോത്തി ദണ്ടെ കാമയാബ് കദ്ദീഫ ക്യാപ്റ്റൻ തിമ്മണ മെട്ടിരേ ഫുർത്തം ദണ്ട് ജഹാദി മോത്തി ദേവണ ദണ്ട് ജഹാദി മോത്തി അഷാറു മെട്ടിരേക കൊൻസ ഏഫഹും അളുമെന്ന ഫെനിക മെതിയെ ഹത്തറു ദണ്ട് തിന്നണു തിമ്മണ ദണ്ട് തിരി സെമ്മിനട്ടുക സക ദെ അതി ഇത്ര വകത്തുക എമ്മിനട്ട് തെരേ സാളി സസ്മെട്ട് ഹിങ്ങ ഫുർത്തം മെട്ടിരേക അണക്കാസക ഇത്തരു ദണ്ട് കാമയാബ് കൊദ്ദിങ്ങ ഇംഗ്ലണ്ട് മോത്തി ഹത്തരെ സുമക്കും മിദ്യാറേറ്റ് ഉണ്ടാക്കാൻ വന്യ അല്ലണ്ടും മിരസ്സാണ് ദേവനാവ് മിഹാക്കാവർ ജെഹുമ കയറി കാൽ ഗൊത്തക്ക മി എന്നാണ് ഏയ് മീ കുളേ കുടുംബദായറ ദെൻ മിരേ തിമ്മണെദ്ദാ ഫറാത്തക്ക ലിബേണ റമ്മൻലോ മെഡൽ ഏതെ ഹമ ജഗേങ്കം ഏ ഇത്തരം ഹമ ഫാസാഗിനാമ ബാദാറോ ഹമ അവങ്കുടും തണ്ണവാ തി ബേഹ ഫാസാഗിനാ ബാദാ വറ റംഗളു ഫാസാഗിനാമ ലിബിഗൻ ദാണ വാഹക ഗത ഏയ് മുബാരാത്തുക വക്കി വക്കി എവോർത്ത ഹസ്ദ കുറുങ്ങ മുഹിമ ദൗരവസ് മീ അസ്തുക എംബാപ്പിയൽ ലിബിയ വരബോട് ഫുർസത്തെ കണ്ണേ മീ അണക്കാസ് ഇത്ര ഏനഗെ ekamuk Mbappe message kore henna gina par funna boje ho ma kare ho na mi age age je pa diu ma me kahala ba kantata dimavegin adi kole